0: ഒന്ന് മകെ പോലിമ
1: ഹരി ഒന്ന് പെൻചകെ
0: നമുക്കത് ഓഗോളംഗെ പൗലെ കൗരു കൗരുദ
2: അമ്മായി താത്തായി മല്ലി മാമായി
0: ഒയാ ഒയാ ആസം പാട്ട് മുഖദ്ദേ

0: ദയാനാഥനെ വാട്സപ്പൊക്കെ പെത്തിട്ട് ഹായ് കവി തരംഗ ഗുഡ് മോർണിംഗ് ലസ്സന സിന്ധു അഗ്ദല്ല തേനവ ലസ്സന സിന്ധു ഗുഡക് ഗുഡക് ഗുഡക് അപ്പടിയെ പൂൻസറാട്ട് ലസ്സന സിന്ധു അഗ്ദാക്ക് പൂൻസറ ലസ്സന സിന്ധു ഗുഡക് ഐ കക്കില്ലേ തരംഗോ കീല കീല തീര ഓക്കെ അന്ന് ഹലോ സത്യ അന്തേ വെനമ ആദരണീയ രാഹക്ലു തേനെ കവിയത്തെ നിത്ര മഹിന വെച്ച കമ്മല്ലു ഓക്കാന്തര രുക്മണി അക്ക തമായി മീമ കീല തിന്നെ ആദരേ മകെ പണ തീനക്കൽ ആദരി ആദരി ഗുഡാക്ക് ആദരി ഹാ തരു മെനിക്കട്ട് സഹ കവിയട്ട് സുഭമ സുഭ ദവസാ ലസന സിന്ധു ഗുഡാക് ദിനവാദ തിന്നം ഗുഡ ഗുഡാക് മമ്മ മല്ലോപിറ്റിയ സുനെ ത്വിൽ സലിൻ നയനാ എക്കു കരഗനി അമ്മ പുത തിസുൻ ഹബിയ സുനെൻ ഗാലി കിദര ഹമോമ സഹ ഒന്ന് അപ്പി ദിനവ തെക്കു കരഗനി തീന സുഭദാസനക് തരംഗ കവി മട ലസന സിന്ധുവക് ദിന പുലുവന്ത കിലാല തിന എയ് പുലുവന്ത കിലഹന്നെ ലസന സിന്ധു ഒക്കമ ഒയാലട ലരംഗന ബദുല്ലെൻ തരംഗക്കട ആദരേ വല തീന ഒന്ന് ആദരേൽ തരംഗക്ക തരംഗ കവി ഒന്ന് ലസന സിന്ധുക്കെട്ട് എക്കുതുരുകാണ് കില കില തേനവാ കലുത്തുരി തമ്മി മെസ്സേജ് കവില തേനെ അവ തരി ആദരൻ എക്കുതുരുകാണ് ഹലോ ഹലോ അക്കിയോ അയ്യോ മാമ അയ്ക്കു അയ്യോ
1: പ്രാക്ടീസ് അയ്യലാട്ട കലബലായിട്ട്
0: അയ്യോ കലബലം അയ്യോ കിളിക്കുന്ന അക്കറത്തെബ് ഒക്കുമ്പോഴത്തേക്കും
2: ആദരേ സുര സോയായത്ന